0: ഹെഡ്ഫോൺസ് അടിച്ച് സ്പെഷ്യൽ കുടിച്ചു.
1: We're going to ask for that Elm, New Jersey, Tango 5-2, Delta Uniform Bravo, Tango 5-2, Delta Uniform Bravo, Silver Toyota, I'll be back.
0: Three,